സത്യം ഗുണമുണ്ടി സർവം സൃഷ്ടിഞ്ചേ സത്യം ഗുണന്ദണയേ സർവസൃഷ്ടി